ഉപരാഷ്ട്രപതിയായ ഒരു ആധുനിക പ്രഥം സഭയെ സമർപ്പിച്ച് ഒരു മലേഷ്യ ആഗമിക്കസ് പാസഞ്ചർ പ്രേക്ഷകരെ മരുബിജി സഭയിലുണ്ട് പ്രേക്ഷിതാത്മാവലിയ സാമ്പത്തിക രാഷ്ട്രീയ ഡി ടി എച്ചും പ്രസൻ നമസ്കാരം.